അവൾ ലോകിച്ച പാങ്കെ മാനവ ഇന്ദ്ര ഗജേന്ദ്രന ആദപ്പ് ജാണത്തെ ലോകോ രാജ കരാങ്കേ കോട് ഇസ്നാനക ജാതിക ജാന അനേക സ്വംബര സാജ ബരാങ്കേ ബ്രഹ്മ മഹേശ്വര ബിസ്ന സചീ പാത് അന്ത ഫസേ ജമ ഫാസ് പരാങ്കേ ജേ നാര ശ്രീ പാത് കെ പ്രാസ ഹൈ പാഗ തേ നര ഫേര ന ദേഹ തരാങ്കേ കഹ